0: yo le murkanga ma yo ngurele out the arbal ma yo men mak
1: ഓരോ അങ്ങാടി വാറിനു ജവേലോ കൊണ്ടുരുകാടോ നമ്മളെ മൊളി മൈ വറവാങ്ങറി ഞോളോ ഇനാടാരാമനാജോഞ്ഞാങ്ങായി ഓരോ അങ്ങാടി വാറിനു ജവേലോ കൊണ്ടുരുകാടോ നമ്മളെ മൊളി മൈ വറവാങ്ങറി ഞോളോ ഇനാടാരാമനാജോഞ്ഞോ ഞാജോഞ്ഞാങ്ങായി ഉളങ്ങടി ജണൻ മണി അഞ്ഞിന്റെയാവിനു വാങ്ങുള ഉണ്ടാ മോളെ മോളെ